0: എന്താൾ തരണമമ്മ മുത്തുമാരി, അമ്മ ഉന്നെന്താൾ തരണമമ്മ മുത്തുമാരി. നന്ദി, വണക്കം കേമ.
1: നന്ദി, നന്ദി, വണക്കം. തുടർന്ന് ഇടപ്പിൽ വന്നിരിപ്പോർ, വണക്കം.
2: വണക്കം തന്നെ പാസ്റ്റർ വാഗ്ലിംഗം.
1: ആമാം, ഉങ്ങളെ വേറെ വീട്ടിൽ കൊള്ളുണ്ടോ?
2: ആമാം, നിങ്ങൾക്ക് തോപ്പുക്കും വാർത്തകളിൽ കൊടുക്കൊണ്ടു, പാടിയ സഹോദര സഹോദരങ്ങൾക്കും വാർത്തകളിൽ കൊടുക്കൊണ്ട് നാം തരം പാടാം. നന്ദി.
3: വിനായകനേ വിനയെ വേറെ വെച്ച വല്ല

0: ഉള്ളടക്കം പിടിയത്തിൽ ഊടാക്കാൻ.
1: മേലധിക വിവരങ്ങൾക്ക് നൂലുലഹം
2: NWLULGA നൂലുലഹം നൂലുലഹം.com.
3: അഹത്തിയില് പൊന്നാങ്കാണി വെല്ലേറെ കുറിഞ്ച പാക്ക മാട്ടിങ്ങ മരക്കറിയ
0: ഉടയോട് ഇപ്പൂറും കാറും കൊണ്ടുവന്ന അള്ളി കണ്ടു പോകുന്നത്
3: വിടാതെ
4: എന്നും ബിടി കാഷ് ആൻഡ് കറി ബിടി സൂപ്പർ സ്റ്റോർ Paris La Chapelle
5: 11 à 13 rue Caille 75 000 de Paris
4: VT Superstore Gala Gonesse Sasselil
5: 5 rue Marcel Cerdan 95 140 Garges les Gonesses
4: Mélodie et Tordre-Glaque VT Cash and Curry Paris La Chapelle Tordre Televisi Lacom Cyberondre Napade Cyberinde Cyberle Padanette Sassel Gala Gonesse Lulle VT Superstore Kana Tordre Televisi Lacom Cyberondre Mupati Onbade Yenbati Ette Napati Onbade Mupati Onbade Marandu Vidadirkal Andrum Yendrum Yendrum VT Cash and Curry VT Superstore